നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ planetaudio.org.nz/malayalamfm.

0: Pelican Recharge.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. ഒരു എക്സ്ട്രാ എനർജി ഫീലിലാണല്ലേ എല്ലാവരും ഇന്ന്. ദാ ഇന്ന് ഈ മൺഡേ മോർണിംഗിൽ എത്ര പേര് ഉറക്കപ്പിച്ചില്ലാതിരിക്കുന്നുണ്ട്? അതോ ഇന്നലത്തെ ആഘോഷത്തിന്റെ ആ ഒരു ആഘോഷ കെട്ട് ഇപ്പോഴും കൂട്ടിനുണ്ടോ? അതോ ആ കെട്ടൊക്കെ വിട്ട് നമ്മളൊന്ന് പട്ടം പറക്കുന്നത് പോലെ ഒന്ന് സെറ്റായിട്ടുണ്ടോ? നീ സമയം കൃത്യം 7 മണിയാണ്. കൊടുഞ്ഞാറ്റാറി അതേഴ്സ് വൈബ് ഫോം 104.6 ഇവിടെ എല്ലാം വൈബാണ്. ആദ്യത്തെ ട്രാക്കിലേക്ക് പോവാം.

0: നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, vada ella vibe. Kalakan recharge.
3: കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന, നമ്മൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യാൻ കാത്ത് കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു അല്ല ഇന്നലെ. ഇന്നലെ എന്നിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ? മറ്റേ സംഗീതത്തിന്റെ എന്താ പറയുക, അതിനിപ്പോ സംഗീതത്തിന്റെ പാലാഴിയിൽ നീരാടിയോ എന്നൊക്കെ ചോദിക്കുന്നതിനപ്പുറം അടിച്ചു പൊളിച്ച് കസറി അല്ലെ എല്ലാരും കൂടി. കൂടെ ഞാൻ ടാനിയാണ്. ദിസ് ഈസ് വൈബ് ഫോം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അപ്പോ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ പറ കേൾക്കട്ടെ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇത്രയും കൊണ്ടാടിയ ഒരു ഇവന്റ് ഒന്നും അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്ന് തോന്നല്ലേ. എന്തായിരുന്നു എല്ലാവരുടെ എനർജി, എന്തായിരുന്നു ആഘോഷം, എന്താ പാട്ടല്ലേ, അത് എല്ലാവരുടെ ഒരു ഡ്രീം കം മൊമെന്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറെ കേട്ടിരുന്ന നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഗാനങ്ങളൊക്കെ ലൈവായിട്ട് നമ്മൾ ഇതാ കാണുമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ മധുചേട്ടൻ ഇന്നലെ സ്റ്റേജിലൊക്കെ കസറും അല്ലായിരുന്നു. അപ്പോ എന്തായാലും ദേ ചിത്രവർണം അടിപൊളിയായി നമ്മൾ ഇന്നലെ സെലിബ്രേറ്റ് ചെയ്തു. ഇതിപ്പോ ഇന്നലെ രാത്രി വരെ പരിപാടി ആയിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഒന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു മടിയൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോവാനുള്ള ആ ഒരു തിടുക്കത്തിലും ഓട്ടത്തിലും ആണെങ്കിൽ ദേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് ദേ ടാനിയ കൂടെ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ അടുത്ത ട്രാക്കിലേക്ക് പോയി വരാം. ഇവിടെ എല്ലാം വൈബാണ്.

0: Vibe FM 104.6. Hey, we're all vibe.
1: Oh, ബാങ്കിന് ഞാൻ പലിശ കൊടുത്തു മടുത്തു. ഒരു വീടെടുത്ത് വീടിനേക്കാളും ഡബിൾ കാശാണല്ലോ കർത്താവേ, ഞാൻ 30 വർഷം കൂടുതൽ അടച്ചു തീർക്കേണ്ടത്. ഹാ, കുഴപ്പമില്ല. ആ, ഇന്ന് നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണോ? അതാന്നേ നൈറ്റ് ഷിഫ്റ്റ്. ഇന്ന് പേഷ്യൻസ് കുറച്ച് അലമ്പാണ്. ഓ, ഡോണ്ട് വറി, പേഷ്യൻസിന്റെ കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിലും മോർഗേജിന്റെ കാര്യവും തിരിച്ചടവിന്റെ കാര്യവും നമുക്ക് ഡെഫിനറ്റ്ലി ഹാൻഡിൽ ചെയ്യാം. എങ്ങനല്ലേ നമ്മുടെ റോബിൻ ചേട്ടനല്ലേ? എൻസെറ്റ് മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ് വിളിക്കുന്നേ 021-300-284. ഡെഫിനറ്റ്ലി ഒന്നുകിൽ റീപേയ്മെന്റ് കുറച്ച് തരും, അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധി കുറച്ച് തരും. 100% കണ്ടിപ്പാ. അപ്പോ 021-300-284. Answer Mobile, Mortgages and Insurance. Marakkarathu.
0: Vibe FM 104.6. Hey, ivide ellam vibe aanu. Kalakkan Recharge.
2: ആഹാ, എന്ത് രസമല്ലേ ഈ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോവാനായിട്ട്. ദാ നാസ ഇപ്പോ പുറത്ത് വിട്ടിരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് പേരുകളും വാക്കുകളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് അല്ലേ? കൂടെ ഞാൻ ജാനിയ, ദിസ് ഇസ് വൈബ് ഓഫ് 104.6. ഇവിടെ എല്ലാം വൈബാണ്. നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേരോ വാക്കുകളോ അങ്ങനെയൊക്കെ രൂപപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും നാസ ഇപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപയോഗിച്ചാണ് പലരും ഇപ്പോൾ പേരുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിലെ നദികൾ, പർവ്വതങ്ങൾ, തീരപ്രദേശങ്ങൾ, ഇതിന്റെയൊക്കെ പല പല ആംഗിളിലുള്ള പല ലാൻഡ്സ്കേപ്പിലുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് അവരിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. ശരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് എ ആണ്, ബി ആണ്, സി ആണ്, ഡി ആണ്, എഫ് ആണ്, അങ്ങനെ നമ്മുടെ ആൽഫബറ്റ്സ് എല്ലാം ഈ അടങ്ങിയിരിക്കുന്നതാണ് ശരിക്കും ഈ ഒരു ചിത്രങ്ങളെല്ലാം. അതൊക്കെ കൂട്ടി വെച്ചിട്ട് പേരുകൾ ാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും മെയിൻ പരിപാടി. നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ നാസയുടെ വെബ്സൈറ്റ് വഴി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്ക്. science.nasa.gov/yourname-in-landsat എന്നുള്ള ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഞാൻ ഇപ്പൊ നീട്ടി കുറച്ച് പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ബ്രൗസിംഗ് വെബ്സൈറ്റിൽ വന്നിട്ട് നാസയുടെ ഈ ഒരു നെയിം സാധനം അല്ലെങ്കിൽ ലാൻഡ്സാറ്റ് എന്നുള്ള സാധനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അതിന്റെ ഒരു ഐറ്റംസ് ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പേര് എഴുതാനും പറ്റും. അപ്പോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർ എ ഫൺ, ജസ്റ്റ് ഫോർ എ ഹൊറർ, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ.
3: അപ്പൊ കുട്ടാ തപ്പിക്കാരായി എപ്പോ കല്യാണം?
4: മകരമാസത്തിൽ വേലി കെട്ടിട്ടപ്പ കല്യാണം.

0: ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ivide ella vibe. Kalakan recharge.